0: നല്ലത് നടക്കും, നല്ലതേ നടക്കും. ഓം ശാന്തി ശാന്തി ശാന്തി.
1: ഉങ്ങൾ പ്രാർത്ഥനകൾ ആതിസൂടിയിൽ ഒലിക്ക വേണ്ടുമാ? എഴുതി അനുപ്പുങ്ങൾ. ഹലോ എഫ് എം, തപാൽ പെട്ടി എൻ 3000, ചെന്നൈ 84. നല്ലത് നടക്കും, നല്ലതേ നടക്കും.

ലോക സർവജ്ഞ ശക്തനഥ വത്സല സർവശേഷിം സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനഥ വത്സല സർവ